ത്തിന് സമീപമേമു ഒബ ദേവിയാൻ മഹർഷൻ ഒബഗെ ഹമ കാരണയാക്മ കിയമിൻ സിറ്റിന് ദേവിയാൻ മഹർഷിക്ക് ആശീർവാദ അത്കരകാനട്ട മാർഗയാക് നെതു സിറ്റിന കാല ജേസുസ് ക്രിസ്തുസ് വഹൻസേ നവത പൊലവട പെൺവല ദുർണ കൊഹമത ദേവിയാൻ മഹർഷിക്ക് ആശീർവാദ പൊലവട നെതിവുനു ദേവിയാൻ മഹർഷിക്ക് പലയ നവത അത്കരകാന്നെ കെസേദ കിയല ജേസുസ് വഹൻസേ അപിട പെഹദിരി കര ദീ തിബെനവ ദെൻ അപി എമ മാർഗവലട ഹരണ പിനിസത് ദേവിയാൻ മഹർഷിക്ക് നെതിവുനു ആശീർവാദ നവത അത്കരകാന്ന പിനിസത് അപി ദേവിയാൻ മഹർഷിര നമസ്കാരേന സമീപവേ ඔබට స్తుති වේවා දෙවියන් වහන්සේ. ඔබ වහන්සේට ප්‍රශංසා වේවා ਸਰව බලධාරී දෙවියන් වහන්සේ. මේ নমස්කාර මැදේ ඔබ වහන්සේ අපට ප්‍රකාශ වුණ මැනවි.

0: അപവിശ്വാസകരണ ബിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി ഉപവാസ്യുത്തുസേക്ക, സ്വാമി ഉപവാസ്യുത്താനുഭൂസേക്ക്, സ്വാമിനി ഉപവാൻസെ നവത വടിനസേക്ക്.
0: എഹിൻ പ്യാനനി ഉൻവാൻസിക മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാന തപ്പയൊട്ട് പുതക്കരമു ഒബാമേ സിറ്റിമിൻ ഒബട്ട് സേവേ ഖരാനട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകന അപ്പയൊബട്ട് തുതി പുതമു ക്രിസ്തുൻ മഹാൻസികെ ശ്രീ സർറേറ്റാത് ശ്രീ രുധിരേറ്റാത് സഹഭാഗിവൻ അപ്പ സമ ശുദ്ധാത്മനൻ വിശിനെ സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്ന ഉപകേ ശുദ്ധ ഉത്സഭാവ് സീക്കല മേനവ് ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ദ് സകല പൂജക പിരിസുദ സമഗേം സ്വഭാവദായ ഗുണേൻ പെരുപ്പുൻ വന്നിട്ട് സലസുനു മേനവ് ഉത്താനി ബലാപുരത്ത് അത്വ മീകി അപകെ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മേനവ് അപസ്യാലന്ത് ദയനുക്കം പാക്കല മേനവ് ഭാഗ്യവത് ദേമാതാവന കന്നിമറിയാവന്ത് ഭാഗ്യവത് അപോസ്തുൽ വരുന്ത് എക്കെ കാലയാനി ഉപകേ കമത്തെ ടുക്കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപതി സദാ ജീവനേ സഹഭാഗി വീമട്ട് സുദുസാൻകല മേനവ് തവത ഉൻഹാ സമഗുപട്ട് പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേ ദസ്യലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത്

0: അപി യാജ്ഞാകരം. ദേവി സമിതുനി മേ പ്രസാദ നിധാനേട്ട ഹൗൽ വീമ തുലിൻ ഒബഹൻസേഗേ ഖമാവ അപി ലബാ ഗതിമു. സാമേൻഹാ എക്കമുതു ഖമിൻ അപ സമ എക്കല മെനവ. നിക്കിദേ അപ സ്വാമിൻ വന ജേസസ് ക്രിസ്തുൻ വഹൻസേ ഉദേശാമ ലബേവാ. സ്വാമിൻ വഹൻസേ ഒബ സമഗ വന സേക്വാ.
1: ഒബ സമഗദ വന സേക്വാ.
0: സർബൽദാരി ദേവ മഹോത്തമയാനൻ വന പ്യാനോദ പുത്രയാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ. യാന സാമേൻഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട സോസ്ര വേവാ.
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബ വിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിതു സീലു ദിനാട്ടത് യാഗേ പൌൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദീത്വേ പുതന അതര അയട്ട സ്വാമിനാസഗേ ആശീർവാദേ ബഹുലവ അപി പ്രാർത്ഥന കരണോ. ഏ സമഗമ ഒബ സിറ്റിന തനസിട്ട മിമ നാലികാവ മഗിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമിൻ മഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ.
2: ඔබ ඒ සවන් දුන්නේ ගරු ජෝඩ් නික්ලස් පියතුමා විසින් තේවත්ත දෙව්මැදුරේදී පසුගිය දිනක පවත්වන ලද ඉරුදින දිව්‍ය පූජා යාගයටයි. පටිගත කළේ සුරින් ප්‍රනන්දු. ඔබට කතා කළ මම රජිත හේරත්. ඔබ සැමට ජේසු පිහිටයි.

0: അപവിശ്വാസകർ അഭിരഹസ്യ പ്രകാശകരമു.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യതാനുസേക സ്വാമിനി ഉപവാസേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയത് ഉത്താനയത് സീപത് കർമ്മിൻ ജീവനദായക പൂപ്യത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുതകരമു. ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാനട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതത് ശ്രീ രുധിരേതത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശി നിക്സത് കർണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതിര പവത്ന ഒബഗേ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിശുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺ വന്നിട്ട് സലസ്സുന മാനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകേ സഹോദര സഹോദരിയന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസി തബിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തോൻ ഖന്ദവാഗത മാനവ അപ്പസ്യാലന്ത് ദയനുകം പാകല മാനവ ഭാഗ്യവത് ദേമാതാവന കന്നിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കല ശീലു ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മാനവ തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാൽത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ